0: Rica women's team gold final. India's Bhavna and Pooja will take on China's Liang Qurong and Chen Yu, with the Indian duo aiming to secure the top prize on home soil. In para recurve men's team gold final, India's Harvinder Singh and Vijay Sundi will go up against Slovakia's David Ivan and Denis Ivan. And that is the end of this news bulletin.
1: ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സിനിട്ട പ്രാർത്ഥന. ഇയല പ്രാർത്ഥന എം എസ് രാമാരാവ് ഗാനം ചെയ്ത സുന്ദരകാണ്ഡ രണ്ടോ ഭാഗം ഇട്ടു.